tui khang an lien kan joi in e chun nu ho voi mono sikti darban soke e vairo vairo masol mana e chun nu